0: ഇലങ്ങഞ്ഞ അടുത്തക്കുല്ലാജ വാലവർലേമിയ കാറ്റയോമു ടൈമല് നൂറിലും നൂലോകണേമാം നൂലോകണേമ ഉമേമകയും ചാനും തെച്ചുമനെ ഉമേമകയും അവരോട്ട് അത്യാവശ്യം മുകളങ്ങമത്തെ ചെങ്ങയിച്ച് കൊള്ളുന്ന അവരോട്ട് ഹപ്പളങ്ങട്ട ഇല്ലങ്ങനെ അവരോട്ട് ഹംഗമായി ചുറ്റിലും ഇല്ലെങ്കിൽ ചേമറ്റ് ഓടാമത്തെ തെച്ചുമനെ തിങ്കവട്ടാറ്റ് അവരോട്ട് ഹാറോ ചുറ്റിലും അവരോട്ട് ഇങ്ങനെ തിങ്കവട്ടനുമായിട്ട് ഷൂട്ട് തേമ കപ്പേനൊക്കെ ഹപ്പള മുട്ടമെന്ന ഉമയം തീവശിങ്ങ ഉപക്തോപല്ലോക്തക്കുന്ന തമാനേവി കഴിച്ചോക്കയത്തോളങ്ങുട്ടുട്ടില്ലോ തേമംഗലിമാർ തക അജുണ മാങ്കലോക്തി തേമാവുകേലത്തിലുവോ ഇല്ലങ്ങനെ ഇങ്ങതികെ അക്കലോങ്ങുട്ട ഇങ്ങിനായുണ മാങ്ങിച്ചുകളോട്ടോളങ്ങലു വിചാരത്തിലൊക്കെ തമന്ന നഗാമത്തോട്ട ഹിമങ്ങിലുക്തമി ഇലങ്ങനെ തക്കനോക്ക് ചെയ്യാനായിരുന്ന ഉമ്മയമ്മക്കൊക്കെ താന്ന ഉഹമ്മച്ചു ഹിമയൊക്കെ പിലപ്പലേയ സുനി ഉക്കോലപ്പലേയ സുനി അവരുടെ ജീവങ്ങ കഴിയുമ്പോൾ ചിക്കുമയിപ്പല തക്ഷുക തുവപ്പല ഇലങ്ങുമേ മഹപ്പല കുവു ചെല്ലുമേ ചുവരലോക്ഷുട അശിങ്ങില്ലു തൈമഹത്തിലോക്ഷമരെ ഉത്താപങ്ങൾ ചികിത്സയൊന്ന് നിക്ഷാനിപ്പിക്കുകയും ഇലവിച്ചു ഇവയിലു തക്വ അവരൊഴിച്ചപ്പൊട്ടുവട്ടമെന്ന കിശപ്പിഞ്ഞ്
1: ഇല്ലാകോ ഹൈ നമോ ഇക്കിയാകോ ഉപ്പിന്നെ ഹയപ്പളയോ മാറ്റുക വലിയ ശുക വലിയ ടൈമയിലൊക്കെ ഉണ്ടാ